ജനാധിപതി അണുകുമാർ നിസാനായക മഹതാ സഹ ജാത്യാന്തര ക്രിക്കറ്റ് കൗൺസിലെ സഭാപതി ജെ ഷാ മഹതാതര ഹമുവാക് ജനാധിപതി കാര്യാലയതി ഇയെ പസറുവെ പാത്തുന ഏ ജനാധിപത്യമാ സമഗ ജെ ഷാ മഹത ഛായാരൂപയകട പിണി സിടിന ആകാരയത് ലങ്കാദ്വീപ് വാർത്താ കന്ന വെലാവ ഉദ്ദേശന 6:48 സത്യഗ പത്തര വിസ്തര സമഗ ലക്കണത്തിക്കോബ്.

0: அதை வினாடி நவையாய் விழாவாப்பி லாஸ்தி கதாக்கரான் மே கதாக்கரான் ஸ்ரீலங்காவே டிஜிட்டல் பரிவர்த்தனை யுகே சம்பந்திங் லங்காவே மினிசு லோகே விவித ரட்டவால் திஹா பலாகின ஊல்லமிங் கிட்டப்பு இதிஹாசையாக கப்பிட்டுக்குனா ஏ ரட்டே பாரட்ட பேப்போம் கீன விழாவட்ட பாசிக்கே സ്റ്റേഷൻ നികട്ട് ആണെങ്കിൽ കൗറു ഹിറ്റിയാ നെത്തത് ഹറിയിട്ട് സ്റ്റേഷൻ നികട്ടെ കോച്ചി വിലാവട്ടേനോ ഈ കിയപ്പു വിലാവട്ടെ സ്റ്റേഷനിക്കും പിറ്റത്തേനോ അനേ മെഹമ ലങ്കാവ കവതാ അപിട്ട് ഹെദയ്ത് അപ്പി അതരത്രണിൽ മീ മേതക് വെനകന്ന് സ്റ്റേഷൻ നികട്ട് കിഹില്ലാനോ അട്ടായി കാലി കോച്ചിയെ കീറ്റിത്രത് അന്നെ അതാമാറി ബസ്സൊക്കെ കീറ്റിത്ര ഈ തന്നെ ഇത് മിത്തിട്ട് ഇഹേമതമായി അപ്പി പാറട്ട് ഗിഹിൽ അപ്പി ട്രാൻസ്പോർട്ടേഷൻ സംബന്ധം കഥാകളത്തെ അപ്പി ട്രാൻസ്പോർട്ട് ഗാൻ അപ്പിട്ട് തിപിച്ച വിശ്വാസം ഉകതമായി ഒബസഹ മമാത്തിന്ന് കേദനീയായിരുന്നു ഹറിയുടെ വിശ്വാസികളുടെ ഗമനക്കാൻ്റെ ബസ്സൊക്കെ എഴുതുന്ന എന്തൊക്കെ എനിക്ക് അപ്പിയുടെ വിശ്വാസനെ കടുനായക്ക് ധാട്ടേ കാണു എഴുതല അപ്പി ബലാങ്കിന്ന മാർഗം കൊണ്ട് ബസ്സൊക്കെ എഴുതുന്നെന്ത് ഈ ബസ്സൊക്കെ കീയട്ട് എഴുതി പാറ കൊയ്വകെ തഥപതയാക്തി ചെയ്ത് ഏ മൂന്നോ മീ ബസ്സൊക്കെ എന്നതി വെയ്ത് മേക്ക് കൊച്ചൊരു പ്രമാണയാക്ക് സെനഗ ചെയ്ത് ധാട്ടേ കാണു ഹന്തി മീ ബസ്സുകളുടെ മിനിഹിക്ട് മീ അതുല്യന്ന് പുലുവങ്ങ് എഴുതി ബരി വെയ്ത് മങ്ങിയിട്ട് ഏമ പ്രശ്ന കന്നറാവക്കേക്കതമായി അപ്പി ഗമം ബിമം ഞാൻ സമഹാരം എല്ലാവരുടെ ഗീയഗമന അവസാനം കറന്നു പിന്നെ പേഗാണ കുറവാണ് ക്രസ്തി അത് സമഹാരുടെ ഹിതങ്ങിന്ന പെത്തിനെ വിനമ പെത്തക്കിങ്ങന്നെ മണ വന്നക ഈസറപ്പേ താത്തലഹേമ അമ്മ അത്യാവശ്യം വേടകട്ട് കുളമ്പാപ്പോ സിമിന്തി ഇറങ്ങാൻ ലൊറി വലഹേമതമായി ഹൗസ് എതിരെ ഇതൊക്കെ ബസ് ഹറി ബസ്സൊക്കെ തീരെ വിലാവ് ഹറിയിട്ട് ഷൂ എന്നെ എഹേമ തിപിച്ച യുഗേ വെനസ്സിനു അതകിന്ന അഭിഹമോന്ന് താർമീതം പിരുവ എന്നിട്ടേ മിനിസു ഒക്കെ പെലട്ടെ എത്തുവേല വർത്തമാന രജയുടെ ബലയതന്നെ ഒയകീന പരിവർത്തനീയ യുഗീയ ലങ്കാവത്തുള്ളി സ്ഥാപിതക്കറ അപ്പൊ ഇഹേമ ഹെഡയാക്ക് ഇഹേമ എലിയാക്ക് അപ്പൊ ട്രാൻസ്പോർട്ട് പെത്തിൻ ദെ വെട്ടില തീയനോകീന കാരണേ അവരുടെ പാരിത്തൊട്ടി ഹെം ഹി അതി പേന്ന് തീയന കാരണയാക്ക് മേഖലതമായി അതാപ്പി കഥാകരണം തീർന്നേകല്ലേ ലങ്കാവെ ട്രാൻസ്പോർട്ട് ഇവനെത്തങ് ഡിജിറ്റൽ കർണീവന് പ്രവാഹന പദ്ധതിയെ പിരിപ്പതുവാപ്പി കഥാകരണ സൂതനം ഏവനുവിന് അപ്പി ഇതാമ ഗൗരവേന ആരാധനാക്കല അപ്പി പുറത്തു ചാരിതേ
1: ഡിജിറ്റൽ ആർത്തി കടുത്തോ അത്യാവശ്യ ജ്യേഷ്ഠ ഉപദേശക പ്രവീണ പരിഗണക എഞ്ചിനീയർ സുമുദ് രത്നായക മഹാത്മത്തേക്ക് അപ്പി മീ കഥാവ് കരാൻ ഹതന ഇത് കളിങ് മറ്റ് ഇവിടുത്തീനും പണിവിടിയാക്ക് മതക്കരൻ അടസിയ വസക്കട്ട് വട വരിക്കാലയാ കടരമ വാസനാവകൻ ഖിയാദുൻ ലുത്രയെ പ്രമുഖ വകയമ ലുത്രയെ ലുത്രയിൽ ലോവർ രജക്കിലുള്ള മഹാജന സമ്പത്ത് ലുത്രയെ റട്ടെ സംവർദ്ധന സൗഖ്യത്തെ അധ്യാപനേറ്റ മിൻമ രാജ്യസേവയെ പവർത്താകിനി അവിടെ രജ ഏകാബദ്ധ അറമുതലട്ട് ഋജുമതായക ഗമന് ദാസ് വിസിപ്പഹ വൃദ്ധിപമണ സുപ്രീ കോട്ടിപതി വാസന മന്ത്രി ദുലസ്തനി സുപ്രി മോട്ടർ ഹിമിക്കാറുവെ റുപ്യ ലക്ഷ വിസിപ്പഹയെ ജയഗ്രാഹകൻ തുൻസിക്കട്ട് അധിക പിരിസക് വകയും റുപ്യ ലക്ഷ ദഹയെ ജയഗ്രാഹകൻ പസ്തനിക് സഹ ലക്ഷപതിയൻ ഹയദാസകട്ട് അധിക പിരിസക് അത്രപ്പതി റൺകാസി വൗചർ പത്തിപി വാസനവന്ത ഇന്ത് റട്ടപുരാഭിഹിക്കറാൻ ജാതികൾ ഉത്രയ മണലയുടെ ഹെക്കിയാവ് ലഭുണ ദാസ് വിസിപ്പഹ വർഷേ റജ ഏകാബദ് അറുമുതൽ റുപ്യ കോടി ദേശീയ വിസക്കട്ട് അധിക മുതലാക് നായകരണ്ണത് ലൊത്രയെ പ്രമുഖയാട്ട് ഹെക്കിയാവ് ലഭുണ മേ വർഷ അദ്ധവന വീട്ട് നവന സുപ്രി ത്യാഗലാബിയ മഹാജന സമ്പത്ത് ഉത്രയും പമണക് മഹാജന സമ്പത്ത് ഏക ദാകാൻ വാടത്തുകൊണ്ട് മീ എത്ര ദൂര തീരെ കുളി വാഹനം ഞാനൊന്നെ അതിൻ്റെ വാഹനം ഇതാകാൻ ഈ ടൈം കിട്ട വാട്ട് മീക്ക് ട്രേസ് കറകാൻ പുളുവാങ്ങ് ഒരാട് ബുക്ക് കറകാൻ പുളുവാങ്ങ് എപ്പേക്ക് മെട്രോ എപ്പേക്ക് എത്തിക്കില്ല മെട്രോ ദെ മിനിസുങ്കി ഹതപതട്ട് റിംഗല ഇവരായി മുഖത്ത് മീ മെട്രോക്കെയാണ് സ്വന്തം മാതൃക മുഖത്ത് മീ ഡിജിറ്റൽ ടാക്സിനെ പെറലി അത്തേക്ക് മെട്രോ കോമത് ജനതാവട്ട് സമീപ വേണ്ടി
2: ഓ അപ്പൊ തിരുമ്പ പട്ടാങ്കം മണ്ണി തന്നെ ജനതാവകീവ പ്രവാഹന സേവയാക്ക മെട്രോ ഗന ഇതിങ് ഏക ഗന കഥാകരോത് മങ്ങിത്തനേക്ക് ജനതാവക കമത്ത് കീനകട്ട് ഹൊന്നും ഉദാഹരണ തമ്മ അപ്പിട്ട് താമ പാരമേതുവാണ് ബസ് ദഹായ ബസ് ദഹായക്കിങ് മാർഗ ദേക്കായി එතකොට මේ අපි තාම මේ කොළඹ නගරයේ ඇතුලේ බස් 10කින් එක මාර්ගයක් මාකුඹුර සිට පිටකොටුව බස් නැමුතුම්පොළ දක්වත් අනිත් එක කඩවත බහුවිධ ප්‍රවාහන මධ්‍යස්ථානයේ සිට මාකුඹුර බහුවිධ ප්‍රවාහන මධ්‍යස්ථානයේ දක්වා. ඉතින් මේ මාර්ගය ඇතුලේ හැබැයි ආවරණය වෙන බොහෝ තැනක් තියෙනවා. මොකද මේ මෙට්‍රෝ බස් ව්‍යාපෘතිය මුලින්ම ආපු බස් රථ 10 ගෙනාවේ ක්ලීන් ශ්‍රී ලංකා ව්‍යාපෘතියක් විදිහට. ඉතින් ඒක ඇතුලේ අපි අර ආබාධිත පිරිසටත් යන්න පහසුකම් සැලසුවා. ඉතින් ඒකෙන් හින්දා මේ යන මාර්ග ඇතුලේ හැම සෑම මාර්ගයක් ඇතුලේම රෝහල් පද්ධතියත් එක්ක එකතු වෙනවා. උදාහරණයක් විදිහට ගත්තොත් අපි කඩවත ඉඳලා මාකුඹුරට එන බස් මාර්ගය ඇතුලේ බොරල්ල රිජ්ජ ආර්ය රෝහල, ඊළඟට මහරගම පිළිකා රෝහල, ඒ වගේ ප්‍රධාන පෙළේ රෝහල් සියල්ලත් එකතු ටවුන් හෝල් වල තියෙන අපේ මේ ජාතික රෝහල. ඉතින් එතකොට මේ රෝහල් පද්ධතියත් එක එකතු වෙනවා මේ මාර්ග පද්ධතිය. දැන් උදාහරණයක් විදිහට අනිත් මාර්ගය ගත්තොත් මාකුඹුර සිට පිටකොටුවට යන මේ බස් මාර්ගය ඇතුලේ ජාතික රෝහල ආවරණය වෙනවා. එතකොට මේ ඒ ස්ථානත් එකතු කරගෙන යන මාර්ග පද්ධතියක්. ඉතින් මේක තාම මේ බස් 10කින් එතකොට එක මාර්ගයකට බස් 5 බැගින් යද්දිත් අද වෙද්දි ලක්ෂයකට වැඩිය මෙට්‍රෝ බස් ඇප් එක ඩවුන්ලෝඩ් කරා. ඒ වගේ මං හිතන මේ ළඟදී මම චතුරංග ඔබේසිංහ මහත්තුමත් දාලා තිබුණා. එතුමා පුංචි කාලේ වෙනත් රටකදී යුරෝප එංගලන්තයේදී දැකපු අත්දැකීම මේ රටේදී ආ දැක්ක කියන එක. ඒ කියන්නේ ඇප් එකේ තියෙන වෙලාවට බස් එක එතනට එනවා. හැබැයි මේ තාම පැයකට එකක් බස් එකක් වගේ යන මේක තියෙන ඉතින් ඒ වගේම දැන් ඉතුරු බස් ටිකක් දැන් අපේ පිරිසම ගිහිල්ලා මෙට්‍රෝ බස් සමාගමේ පිරිසම ගිහිල්ලා මේ අදාළ මේ සැපයුම්කරු එහෙම නැත්නම් ටෙන්ඩර් පටිපාටි හරහා බස් 104 ලබා දීමට එකඟ වූ සැපයුම්කරු සමග බස් රථ ටික පරීක්ෂා කරලා චීනයට ගිහිල්ලා බස් ටික පරීක්ෂා කරලා තියෙනවා. ඒ බස් ටිකත් ලංකාවට එනවා. ඉතින් හොඳම දේ තමයි ජනතාවගේ තියෙන කැමැත්තට තියෙන හොඳම උදාහරණය තමයි මේ බස් 10කට එක රූට් එකකට බස් 5ක් යද්දී මේ ලක්ෂයකට වැඩි ඩවුන්ලෝඩ් වාර. ඉතින් මේ ගොඩක් ඩවුන්ලෝඩ් කරපු කට්ටිය ඒකේ තියෙන වොලට් එකක්. ඒකත් ටොප් අප් කරගෙන මම එක්කෙනෙක් දැක්ක මගේ මේ සෝෂල් මීඩියා වල දාලා තිබුණේ මේ මං ඉන්නේ නුවර මං ඇප් එකක් ඩවුන්ලෝඩ් කරගෙන මේකට මං සල්ලිත් දාගත්ත කවදාද දවසේ නුවරට මෙට්‍රෝ බස් එයිනේ කියලා.
1: එයිනේ කියලා.
0: ඒ කියන්නේ එහෙම බලාපොරොත්තු මිනිසුන්ගේ හිතේ තියෙනවා.
2: තියෙනවා. ඉතින් ඇයි මදුසංක අපි මේ පොදු ප්‍රවාහනය මේ ඩිජිටල් ඒ කියන්නේ ජනතාවට සමීප කරලා මේ ඩිජිටල් ක්‍රමවේද ගෙනල්ලා මේක කරන්නේ. ඉතින් අනිත් රටෙන් අනිත් අතින් ගත්තම අපේ රටේ කොච්චර ලොකු ඉතිරියක්ද මේ තනියෙන් පුද්ගලික වාහන කොළඹට කොච්චර ප්‍රමාණයක් එනවද. ඉතින් ඒ වාහනේ එනවා කියන්නේ වාහනේන ඒ වාහනේ හිමිකරුට එහෙම නැත්නම් එයාට වැය වෙන මුදල විතරක් නෙමෙයි. ඉතින් මේ ඒ වාහනේට තෙල් ගහන්න ඕනේ. ඉතින් ඒ සියල්ල මේ රටෙන් නැවත එළියට යන දේවල්. ඉතින් එතකොට බස් රථයක යන්න පුළුවන්කම තියෙද්දි තමයි අර මදුසංග කියපු කතාව තමයි. ඉතින් 8:30 බස් එක කීයටද එන්නේ කියන හන්ද වෙලා තියෙන්නේ. 9:00 ට කෝච්චිය කීයටද එන්නේ කියලා හන්ද වෙනවනේ. ඉතින් ඒක තමයි මේ අපි ජනතාවට මේ පොදු ප්‍රවාහනයේ විශ්වාසය ඇති කරන්න පටන් ගන්න තියෙන. ඉතින් ඒකේ පළවෙනි පියවර තමයි මෙට්‍රෝ බස් කියන්නේ. ඉතින් ඒක මෙතනින් ඔබට අපි කතා කරොත් ඉතුරු තව බස් රථ 104ක් එන්න තියෙනවා. ඉතින් ඒ වගේම ජපාන් ආධාරයකට තව බස් රථ 10ක් එන්න තියෙනවා. ඉතින් බස් රථ සියල්ලම අම්මුණාට පස්සේ අපිට කොළඹ නගරේ විතරක් නෙමෙයි එතනින් එහාට අපි මෙට්‍රෝ සිටි කියලා ගත්තම නුවර තියෙනවා, ගාල්ල තියෙනවා.

0: അനുഷ്ക രസാഞ്ജനിത സിൽവ അധ്യക്ഷനയാക്ക് പട്ടിക തര
1: റിമോട്ട് കിയന്ന ബെരിയുണ മയ്യാനോ കീല എമാത്തേക്ക് തരഹ വേദ ദന്നിനെ
0: സത്യാന്തയേ രാത്രി 9 ITN ബലന്ന പട്ടിക തര.

0: പറ്റിക്കത്തില്ല.
1: നോണ, മല്ലി മെഹിന്ദല മൊണ്ണാ കറണ്ടത് ഏഹിന്ദ യനകമുന സത്രി യാണ്ടത്
2: ഹെച്ചി നാം കേപ്പു എഡിറ്റ് കേക്കാൻ നാം കേല്ല ഇത്തിരി ടിക്ക റെഡി കരല വേട്ട കഥ കരണ്ട
3: ഒടുവിട താങ്ക് യു അയ്യ മമ്മേനും പെന്ന ദേവാലോ അപ്പൊ ബലൻ നാപ്പു വേൻ
2: നാങ്ങന്ന
0: അനുഷ്ക രസാഞ്ചനത സിൽവ അധ്യക്ഷനയാക്ക് സത്യാന്തയെ രാത്രി 9 ITN ബലന്ന് പാട്ടിക്കേ തരാ.

0: എന്ന കഥാകിരിമേദി
1: അജരജന്ത രണസിംഹാൻ മമനങ് എത്തരം മമ ഭോഗിയെ പ്രേമഗീതകളിട്ട് ദക്കുന്ന എൽമ ഓ വരക് മറ്റ പ്രകാശകരനോ സുറേ പുളുവന്തരം ജീവിതത്തിലെ വിതിൻഡോ അദ്ധകീമിതമായ പ്രേമയ മേക്ക വിന്ദന ലബന വിരഹാവ് കിയനേക്ക് ലേസിയം കണ്ട പുളുവാൻ പലയാക് നിമേ കേല മക്കതി വിരഹാവ് വിന്ദിന കൊട്ടസ് ഉഗാക് ദിനേക്ക് മേ വിരഹാവ് ദറാകണ്ട പേര് ഉഗാക് ദേവൽ കരണ സമാരോ ഇല്ല മരണ വഹാബണോ കൊച്ചിര പൈൻഡ്യാനോ ജീവിതേ പാകേല സീലു ദേവൽ അത്തരിനോ നേക്ക നിമേ ഈ ഹംബിന് വിരഹാവ് പരിസംകരണ പെട്ടിയകതാൽ അറന്തിയണ്ടുണയു അത്തരം മൻ കൽപ്പനാക്കലാ മേ മുഖാക്ത കേല അജന്ത രണസിംഹാൻ പ്രകാശ കരപുതേ കൊയ്തരം സത്യാക്ത് ജീവിതയാക് ജീവിതയാക്കെക്ക് കരണ ആദരണീയ ഗണുതുനുവക്കതി അവസാന പലയ വിരഹാവനം നെത്തം ദമായാമനം ഈ ദമായാമ അതുലെ മൊണതരം സാഹിത്യം ഇതുരുവിനോ അത് ഈ ഇതുരുവിന് സാഹിത്യം അപ്പിട്ട് പുളുവന്നം നൊമറ പാവിച്ചിരകന്ന് ഏക ദരാഗിനേയോസേ ഗുണനകിന്ന് എത്തനതി അര ഹംഗപു ദേവൽ ഗന കഥാകരണ പുളുവൻ അജന്ത മട മതക്കുനി മേമൈ ഗായട്ട ഗീതേ നിസ തെൻ നാരദക ഗീതേട്ട് അപ്പി പുറണകൊട്ട് മേമൈ ഗായട്ട ഗീതേത് മട ഹംമിനോ മുകത് തെൻ ആദരേ ഹംഗപു എകതന മെയ് മാസേ ഏക സന്ധ്യ വറുവക സീതല വഹിപൊതു വെട്ടന വെലേ ആദര വിയോവക് സിതിൻ എബിന സന്ത് വഹിപൊതു സേ നെതു കന്തുലു സലേ മേമൈ ഗായട്ട തവസക്ത വെസ്സട അപ്പി ഉണ്ണ